0: ആടം.
1: ഹൗഡി സണ്ടി,
2: ഹൗഡി മക്കളോ.
1: ഇതാ ഏതാത്തീത്തി ദിവസാക്ക് അന്നൊരു മൂസല രാത്രിയാക്ക്.
2: ഹാ,
1: മൂസല അന്നൊരു ആസദിബേ കറകിട വർഗ കിലോമീറ്റർ വിശാല ആവാട്ടയക് നിർമാണയ ക്രമിൻ കിലോമീറ്റർ ദാ ഹത്തറക് വിത്ര പലൽ വിശാല ആസ്റ്ററോയിഡ് കടാകിന് വെട്ടുണ മേക വെട്ടുണേ പെനിൻസുലാവേ ദൻ യുക്കട്ടാൻ കേള ഹുണ്ട പ്രദേശേട ദിവസക്ക് ഒത്തേമ ഹറിയട്ടമ ഔർദു മില്യന ഹെട്ട ഹയക്കട്ട കളി മേ ആസ്റ്ററോയിഡ് കടാകിന് വെട്ടുണ വിത്രായി ലോകെ ജീവത് വെച്ച് സിയലുബ ജീവീൻ ഗെങ് സീയത്ത് ഹെത്ത പാകട്ട വേണ്ടിയ ലോകിങ് സമുഖത്ത സണ്ടി
2: വന്ന് വെച്ച കത്താവ്
3: അവർക്ക് മില്യൻ ഹെട്ടായക്കട കാലിൻ മേര ഏകഗ്രാഹകയാക്കിയാക്കി വെട്ടിനോട് കോമത്ത അപ്പി വായുഗോളേട്ട് മേക്ക് അത്തുള്ളുടാം മേക്കതാവ് പുഞ്ചു പുഞ്ചു കാലിവൾട്ട് കെട്ടില വിസിറിലായാണോ കോമാരി മേ യുക്കട്ടാനുള്ള തമായി
2: ുഗന
3: ൂവല്ലങ്ങേ താമ ജനപ്രിയ ഹരിമ കമതി ബ്രീഡിംഗ് ഗ്രൗണ്ട് ഏകൊല്ലങ്ങേ ബ്രീഡിംഗ്സ് ഗന കഥാകരണോട്ട് അപ്പൊ കഥാവണ യുക്കട്ടാൻ ഗന വെനമ വെടസട്ടഹന കറണ്ട് തരാം വട്ടിന വകയില ദിങ് യുക്കട്ടാൻ കേളക്കിയാന്നെ ഡൈനസോറിയാൻ മേലോക്കെ വധക്കറിലയാവപ്പു ഉൾകാശ്മയ കടാകിന് വെട്ടില ഈ ഇമ്പാക്ട് ഒക്കെ സിദ്ധ വെച്ച തന്നെ പൊള്ളവെ വധിച്ച തന്നെ യുക്കട്ടാൻ മേക മേ വിശാല ആവാട്ട കിലോമീറ്റർ 180 ഫലലായി കിലോമീറ്റർ 180 ഫലലായി മേ ആവാട്ട് ഇത് ഏകനെ ലസ്സർ കഥാ
2: ഡിഎഫ്സി ഹോം ലോൺ കഥാകരണ തീരോ ഹൊന്ന് ലാഡ്ഡങ്.